0: Thank you, Arun.
1: Can I have your number?
0: No.
2: Wait.
1: Darshana, 4 years we have been here. 4 academic years. Our child got a holiday stay for 100 days. That day, my brother already got it. നേരത്തെ പറയായിരുന്നു പിന്നീടാലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐം കമ്മിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ഐം ക്രേസി അബൌട്ട് യു. ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ദ മിനിറ്റ് ഐ സോ യു. എനിക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: അരുൺ, എനിക്ക് ആലോചിക്കണം.
1: ആലോചിച്ചോളൂ, ഒരുപാട് സമയമെടുക്കരുത്. പ്ലീസ്. നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് നിന്റെ കാണാൻ അടിപൊളിയാണ്.